സഹായ ശ്ലോക ജയ സാധു ഗോബിന്ദ ഭജൻ കീർത്തന നാനക നീത അണാഹണാ തുണ ചുട്ട നികട ന ജയ ദൂത ശ്ലോക മഹല്ല പഞ്ചവ മന മഹ ചിത്ത വഹ ചിത്ത വനി.